0: ദിവസം സാമഘട്ടപ്പെടണോ? തിന്നാക്ക് തിന്നിയതും തിന്നാക്ക് ശരിയായി തീർച്ചയായിട്ടും അമ്മൻ തിരപ്പുറ
1: പരിപാടി
0: अभ्यास